0: ഇത് നിന്റെ പ്രശ്നം നിങ്ങളുട്ട നിങ്ങൾ നിന്റെ പ്രശ്നം പിന്നെ കേക്കുറു ഇപ്പൊ നിന്റെ പ്രശ്നം നിങ്ങളുട്ട ഇത് സമമാ തപ്പ ആക്ച്വലി മനുഷ്യ എന്താണ് ഞങ്ങളെ മക്ക ഞങ്ങളെ മക്ക ഒരു നല്ല മനുഷ്യാവണം അത് വളരെ മുഖ്യം അല്ലേ ഞങ്ങളെ മക്ക നല്ല മനുഷ്യാവണം ഇതെല്ലാം പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ പിന്നെ ബാക്കി ഇതെല്ലാം ഉണ്ടല്ലേ അതെല്ലാം സെക്കൻഡറി ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യായിട്ട് നിന്റെ മക്ക പറഞ്ഞു ചേട്ടാ സോ ഇത് ഔത്തുലെ ഈ വാതാവരണ നിർമ്മാണമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം ചേട്ടാ ഞങ്ങൾ ഔത്തു അപ്പല നിങ്ങൾ ഗൊന്തുണ്ടു ഇപ്പൊ പണ്ടത്തെ പലയങ്കെല്ലാം ഗൊന്തുണ്ട് ഓരോ വർണ്ണഭേദം എങ്ങനെ പലയർ ചില തീരുന്നാണ് ബട്ട് ഞാൻ ചെല്ലു അങ്ങനെ ഇതാക്കിയാറുണ്ട് സോ ഞങ്ങളോത്ത് ഓർത്ത തണ്ടാസ് ക്ലീനൊക്കെ വന്നു ചായ കൊടുക്കുന്ന അച്ഛൻ തന്റെ പെഞ്ഞോട്ടെ ചായ കൊടുക്കും അവന് വന്ന അവൻ പറഞ്ഞു ഞാൻ ഉൾക്ക് വിളിച്ച ഉൾക്ക ബാൻ ഏ ബേഡ സാർ ബേഡ സാർ ഇല്ല ഒളക് ബാ ചെന്നെ ദേപാട്ടിയെ ദേപാട്ടിട്ട് ചായ കൊടുത്തെ ഇതിലെ രണ്ട് മൂന്ന് അബ്സർവ് ആക്കിയാ അവൻ രണ്ട് കേട്ട് എന്തിനപ്പൊ നീ പൊലയുടെ ദീപാട്ടിട്ട് കൊടുത്തല്ലേ ഇല്ല ബാ പൊലയ മനുഷ്യമേ അവനാക്കിയ സ്വറ ഒരു ഡോക്ടർ എന്തൊരു സ്വറ ആക്കിട അതേ പോലെ സ്വറ അവനാക്കിട അവിടെ അവന് ഈ സ്വറ ആക്കിട്ടില്ലെങ്കിൽ നമുക്ക് നെമ്മതിലേക്കോ സാധ്യ ഇല്ല എല്ലാ സ്വരത്തക്കും ഒരു ബല ഉണ്ട് അങ്ങ ആക്കട സ്വറ അത് സ്വറ അത് സ്വറ വേറെ ഞങ്ങളോ മനുഷ്യത്വ വേറെ മനുഷ്യത്വ ചെല്ലോ എല്ലാരെ സമത്തിലും നോക്കണമെന്നാണ് ആരെ കൂടെ കീഴിട്ട് ഞങ്ങൾ ബിയാരിക്കോ തീരാ അത് തപ്പു സോ ഇങ്ങനത്തെ ഒരു പഠിപ്പ് ഞങ്ങളെ മക്കൾക്ക് കൊടുത്തെങ്കിൽ ആ മക്ക നെക്സ്റ്റ് മുന്നലോ പഠിക്കട്ട് പഠിക്കാൻ ടിക്കട്ട് ഒരു നല്ല തന്നത്തിൽ അങ്ങ് ബലിയിടാറ് അങ്ങനെ ജീവന ഒരു നെമ്മതിയുടെ ജീവനായിട്ട് ചെല്ലത് നിന്റെ അനുഭവത്തോ ഹിന്നലിൽ ഞാൻ ചെന്നിട്ടുള്ളു പിന്നൊന്നും ഞങ്ങളെ കുത്തത്തൂർ സാർ ചെന്ന പോലെ മക്കൾക്കോ ഓതൊരു ആദത്തെ ആരാക്കപ്പെട്ടു ഞങ്ങൾ ചെറിയക്കുമ്പോ പോണൊന്ന് മക്ക ഞങ്ങ പോണൊന്ന് മക്കോ അസറാകുമ്പോ വന്നിട്ട് കച്ചിട്ടാൽ വന്ന് തെച്ചിട്ട് എല്ലാവരും കയ്യിലൊരു ഒരു ബുക്ക് ഞങ്ങൾ എത്ര ഇൻട്രസ്റ്റ് ഓതി എന്ന് വെച്ചിരുന്നെങ്കിൽ എന്താണ്ട് ഉമ്മ സ്കൂളിലേക്ക് പോയിട്ടില്ല ഉമ്മ ഓതിട്ടില്ലേ ഉമ്മ വന്നിട്ട് ഒരു ബുക്ക് പഠിച്ചോണ്ട് ഇതെന്തോ ഇതെന്തോ കേട്ട് കേട്ടിട്ട് ഉമ്മ ഓതുക്കു പഠിച്ചത് അത്ര ഒരു ഓതുറോ ഇത് ഞങ്ങൾ ഒത്തുലിന്ത് ചെല്ലു പിന്നൊന്നു വെച്ചിരുന്നെങ്കിൽ രണ്ട് പെങ്ങന്മാർ തെച്ചിട്ട് പാട്ടു ഭദ്രമാല മാപ്പിളപ്പാട്ടുകളിൽ എത്ര കൊസ്റ്റിയായിട്ട് ഇത് കൊത്തുണ്ട അതുപോലെ ഞങ്ങൾ കെ എസ് നരസിംഹസ്വാമിയുടെ റായറ് ബന്ധുറു മാവന മനകെ അപ്പ അത് ഫേമസേ അല്ല ബട്ട് അപ്പം തന്റെ ദാദന്മാർ പാടുന്നവർ അത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലേ ഞങ്ങൾ ഔത്തുലിന്നെങ്കിൽ മക്കളെല്ലാരും ഒട്ടാക്കട് ആ മനുഷ്യത്വ ചെല്ലതരെ അങ്ങനെ മനസ്സിൽ അത് എന്തോ ഗട്ടിയായിട്ട് നിൽക്കും പോലെ ആക്കട് സോ ഈ വാതാവരണം ഞങ്ങൾ ഔത്തുലു പറഞ്ഞു ഇപ്പൊ എന്താ വെച്ചെങ്കിൽ കൂട്ടുകുടുംബം ഇല്ല ഒന്നോ രണ്ട് മക്ക അങ്ങ് ഫ്രണ്ട്സും ഇല്ല ആരും ഇല്ല ഔത്തുലേക്കിടും നിങ്ങൾ ചെന്ന പോലെ മൊബൈലില് ടി വി എന്താക്കോലെ ഞങ്ങൾക്ക് സോ ഈ പരിസ്ഥിതിയിൽ ഞങ്ങൾ ഞങ്ങളെ മക്കളെ എങ്ങനെ ബലപ്പെട്ടു എങ്ങനെ നോക്കണു ഇത് ഞങ്ങളുടെ മുന്നിലുള്ള തവറോ എന്തോ സവാൽ ചാലഞ്ച് സോ ഇതിനെ ഞങ്ങൾ എങ്ങനെ ബഹരിക്കാ ചെല്ലതിനെ പറ്റി പക്ഷേ ഇപ്പൊ ഞങ്ങൾ ചർച്ച ആക്കാണ്ട് നല്ല
1: നന്ദി ഷംസുദ്ദീൻ സർ മക്കളോ ഡോക്ടർ എഞ്ചിനീയറെ ആക്കണു ചൊന്നുള്ള കിനാവ് ഒരു ആശ തപ്പല്ല അയങ്കില മനുഷ്യൊള്ളത് എന്തിനെ ചൊന്നത് അങ്ങക്ക് അർത്ഥാക്കി കൊടുക്കണം അത് പ്രായോഗികമാക്കിട്ടു ആക്കിത്ത് കൊടുക്കണു ചൊള്ള നല്ല ഒരു ചർച്ചയ്ക്ക് പൂരകമായ വിഷയം ഞങ്ങൾ മുന്ന വെച്ചോ ശംസുദ്ദീൻ സർക്ക് നന്ദി ഇനി ഞങ്ങളോ ഷമീമ കുത്താർ മാം ഇതിനെ പറ്റി
2: പേരൻസ് പിന്നെ മക്കളെ ആ സംബന്ധത്തെ പറ്റി പൽക്കാരം അല്ലെങ്കിൽ മക്കളെ വിദ്യാഭ്യാസത്തില് പേരൻസിന്റെ പാത്രം ഇത് വലിയൊരു വൈഡ് സബ്ജക്ട് ആയിട്ടിക്കിട് ഇത്ര ടൈമിൽ തീർക്കാവില്ലേ ആയെങ്കും ഒരു സ്റ്റഡീസിൽ മക്കൾക്ക് വേനായ ജണ്ട് വസ്തത് ഒന്നു ഇൻഹെറിറ്റഡ് അല്ലെങ്കിൽ വംശപാരമ്പരയായിട്ട് വന്നിട്ടിക്കിട് ഇന്നൊന്നും അങ്ങനെ സഹവാസ പിന്നെ അങ്ങ് വെളിഞ്ഞു പണ്ട വാതാവരണത്തിൽ ഞങ്ങൾക്ക് കിട്ടരുത് ഈ വംശപാരമ്പരയായിട്ട് പണ്ടിത്രേ ഞങ്ങൾ എന്തും ആക്കാവില്ല അത് അങ്ങനെ പണ്ട് ബട്ട് ഞങ്ങളെ സഹവാസ വാതാവരണം എല്ലാം ഖണ്ഡിത്ത ഞങ്ങൾക്ക് നല്ലതാക്കൊണ്ട് പോവാം ഇപ്പൊ നന്റെ എതിർ ചമ്മ യങ് പേരൻസ് ഇവിടെ ഉള്ളാറ് ഒട്ടിക്ക് ഉള്ളാറ് എത്ര ആൾമാർക്ക് ധൈര്യത്തിൽ ചൊല്ല നിങ്ങൾ കൈമേലാക്കൊരു നന്റെ മോൻ അല്ലെങ്കിൽ മോലു പിന്നെ 0 to 5 ആ ഒരു ഏജിൽ ഞങ്ങൾ മക്കൾക്ക് എന്താക്കട എന്ത് ബെനിങ് കൊടുത്തിട്ട് അങ്ങനെ എങ്ങനെ ബെനിങ് വലത്ത അത് ഒരു മാറ്ററും ആവില്ല അപ്പൊ ഞങ്ങൾ പഠിക്കില്ല മക്ക പഠിക്കില്ല ബട്ട് അഞ്ചര പിടിച്ചിട്ട് പോണഞ്ചി തോൽ ആ ഒരു 10 വർഷത്തെ ടൈമില് മക്കൾക്ക് ഞങ്ങൾ ചെമ്മ ഡിസിപ്ലിൻ പഠിപ്പാട്ടുണ്ടാവും അത് ഡിസിപ്ലിൻ പഠിപ്പാട്ട ടൈം പിന്നെ അത് വിട്ടിട്ട് പിന്നെ ഞങ്ങൾ പോണഞ്ചു വർഷം കഴിഞ്ഞിട്ട് മക്കൾക്ക് അടിക്കൂ ചെന്നെങ്കാവില്ലേ പറയോ ചെന്നെങ്കാവില്ലേ പിന്നത്തെ ടൈം ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് പോലെ നോക്കൊടുത്തു അപ്പൊ ആ ഇടയിൽ ആയസബോലൂടെ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന ടൈമും അതേ ടിക്കറ്റ് പേരന്റ്സ് സൗത്ത് പഠിപ്പിക്കും.

0: ನಾನು ರಿಚರ್ಡ್ ಕ್ಯಾಸ್ಟಲಿನೊ, ನೀವು ಕೇಳ್ತಾ ಇರಿ ರೇಡಿಯೋ ಸಾರಂಗ್ 107.8 FM. ಇದು ಬಣ್ಣ ಬಣ್ಣದ ಬದುಕು.
1: മാത്രല്ലവൻ പേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്നാണ്. പുള്ളിയായി ബൊക്കനെ കോരികേലപ്പുണത് ഏരകളെ പറ്റി ഞാൻ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കളിക്കേനുള്ള റേഡിയോ സാറൻ 107.8 FM. രംഗ് രംഗ് ദ പതുക്കെ.

0: ഈ പാചല പറ ഉല്ലാസ ഉർക്കരട് അമൃത ബഞ്ചി സേരട് ദാ പറ ബല.
1: ഇങ്ക് പൊടിച്ച അരിസുലെ അവ പരണ്ട അജ്ജ തപ്പു കണ്ണു കട്ടിലെ അവ.
0: പത്മിനി ഒയ്ക്കലാ പോടിയറ ബല്ലി ഉന്ത്വേന പരണ്ട പോടികത ദുനിപ്പു തനിപ്പു ഉല്ലാസത പജ്ജ ഉദിപ്പു. ദാ പറ പത്മിനി പറ.

ഈത്തനേട്ട കെലവു തുളു ഭാവഗീതലിന് കേണ്ടത് ഇടക് ഇനിത്തെ തുളു പ്രസാരം മുഖിണ്ട് മാത്തരകളെ സ്വൽമെലു കേനന്തുപ്പിലെ റേഡിയോ സാരംഗ 107.8 FM ഉന്തു രംഗ് രംഗ് ദ പതക്ക്.